ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുള്ള നിക്കുൽ കേനൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കി.

0: ആ എക്ക സക്കക്ക് ഞാനൊഞ്ഞ രണ്ട് വർഷം പിറവിടു എന്ന കോളേജിട് എങ്കുലു ലെക്ചറർസ് ഡാൻസ് മല്ല അവ ഗുരുക്കുൽ എതിരോട് ഭാരി പെരുമേട് പണിപ്പ ഞാൻ ഡാൻസ് മൽപ്പനച്ചിന എനിക്ക് ഉമേദ് എന്ന ഗുരു ബരത്തിനച്ചിന പദ്യ എക്ക സക്ക ഭാരി ദേപ്പണ എങ്കിലിത്ത ഡാൻസ് മൽപ്പനച്ചിന പ്രായ അത്ത് ആണ്ടല ഭാരി ഖുഷിട്ടായിക്ക് ഡാൻസ് ഹെജ്ജ പാടുക എനിക്ക് ആത്തുണ്ട് ഐടുതു ബൊക്ക ആ എക്ക സക്ക ഞാൻ ഓലു തൂന്നുല ദേപ്പണ്ട ഇനി പ്രൊഫസർ വിവേക് റൈന സാഹിത്യ സംശോധനലു അവ കേവല ഭൂപുദ മൂലക മാത്ര അത്ത് ഇനിത്ത തന്ത്രജ്ഞാനദ ഇനിത്ത ഏ ഐത്ത ടൈം ഇഡ്ല അവു എപ്പല റിലവെന്റ് ആപ്പുണ്ട് പൻപിനേക്ക് ഇത്തത റീൽസ് ഉപ്പു എക്കാസക്ക എക്കാസക്ക പണ്ടത് ഇത്ത പൻപിന എക്കാസക്കത ആയിത്ത ഒന്നുവേ ചേഞ്ച് ആത്തു ടോണേ ചേഞ്ച് ആത്തു ആണ്ട നമുക്ക് ഒരനെ നമ്മ മൈക്ക് ഇരുമെ ആപ്പിനച്ചിന റൊമാഞ്ചന ആപ്പിനച്ചിന ഡാൻസ് ആയിത്ത ഉലാട് ദേപ്പണവും നമ്മ തുളുത്ത ശക്തിയാവും അവേ രീതി അന് ജാഗവേൻ പണ്ണൊന്നുമില്ല പണ്ട എങ്ക് കുവെമ്പു നെനപ്പാപ്പേര് അർണ ബാരിസു കന്നഡ ഡിണ്ടി മവ ഏഴ ക്ലാസ് എങ്കിലേക്ക് അവൻ പദ്യ ബായ്പാട്ട മൽപ്പറകിത്തണ്ട് അവേ പദ്യ കരിന കെല വർഷട് ആയിത്ത ബീഡ്സ് മാർക്കെട്ടിട് ബസാറട് മാതകട് ബാരിസു കന്നഡ ഡിണ്ടി മവ പൻപിന ആയിക്ക് പൊസ ആധുനിക തന്ത്രജ്ഞാനദ സ്പർശട് കുവെമ്പു ബൊക്ക ബൊക്ക റിലവെന്റ് ആപ്പേര് എന്ന ഗുരുലാ അഞ്ചിനെ ആറു ബൊക്ക ബൊക്ക എങ്കിലേക്ക് റിലവെന്റ് ആവുന്നേ പേര് ആറ് സൈലൻസ് ബഗ്ഗെ പന്ത് കുറപ്പേര് ഗ്യാപ്ത ബഗ്ഗെ പന്ത് കുറപ്പേര് ബഹുശ മസ്ത് പാത്രോട് പണിപ്പിന ഉമേദ് ഇത്തുണ്ടല്ല ഈ സന്ദർഭ അത്ത് പന്ത് ഭാവിച്ചു എന്ന ഗുരുക്കുലു ശതായുഷിലാത് നനാത്ത് എങ്കിലേക്ക് മാത്തേരകള തുളു ഭാഷ സാഹിത്യ സംസ്കൃതി ഭാരി മാത്തേരല്ല ഒട്ടു മൽപ്പുന തുളു ഭാഷ പണ്ട ബാരിലർ തുളു അത്തന ചിപ്പാവനി അത്തന കൊങ്കണേർന അഞ്ചാത്തു മാത്തേർനല്ല സേരുദിന തുളു ഔ തുളു ആ തുളുട്ടു ആ പണ്ടേർ അറബി സമുദ്ര ഉണ്ടു പശ്ചിമ ഘട്ടം ഉണ്ടു അഞ്ചിന സൂക്ഷ്മചാര ഇത്തിനടാവറ ആറ് മുൽപദ തുളു നമ്മ അക്കാഡമി ഉപ്പു അവേ രീതി പിലിക്കുളദ ഉദ്യാനവന ഉപ്പു പശ്ചിമ ഘട്ടടുപ്പുനച്ചിന അപരൂപദ സസ്യ പ്രഭേദലു ഐത്ത ബഗ്ഗെദിന എച്ചരിക്കലുപ്പട അർണ ഉലായെടുപ്പുനച്ചിന കാരന്തന അർണ വൈചാരികത പ്രജ്ഞയപ്പു അവൻ പൂരറിക് അർണ സാഹിത്യ സംശോധന മൂലക കൊറേക്ക് സാധ്യാത്തണ്ട് അഞ്ചിന എന്ന ഗുരു ശതായുഷിലാത് അരക ആരോഗ്യല അരക മാതരിത്തില ഭാഗ്യല ഉപ്പടുപ്പന്തു ഭയക്കൊന്തു എന്ന പാത്തരനിടകെ ഉന്തവേ നമസ്കാരം
1: ഇതിനേട്ട് ഇഞ്ചിപ്പ കർണാടക തുളു സാഹിത്യ അക്കാഡമിത ലെക്കോടു കുഡ്ലത തുളുഭവനത സിരിച്ചാവടിയുടെ നടത്തിന ബെന്നിത പനിതൊമ്പ ഉദിപ്പന പ്രൊഫസർ ബി എ വിവേക് റൈക്കുൽന റെഡ് ബൂക്കുല ബുടുകടെ തുളുവ ജാലപൊലി നാലായിരത് നാലൂരുകോ ബരവ് സരൌദ തുലിപ്പു പാത്തര കത്തത്ത പൊർലു ഈ ചാരക്കൂട്ടത റെഡനെ ഗോഷ്ടിട് വിവേക് റൈക്കുൽന തുളു സാഹിത്യ സംശോധന ഈ ചാരത ബഗട്ട് പാത്തിർനാർ സർക്കാരി പ്രഥമ ദർജെ മഹിളാ കോളേജ് ഉടുപ്പി മുൽപത പ്രാംശുപാലരായ ഡോക്ടർ നികേതന